0: മധുരിമ, ദ സൗണ്ട് ഓഫ് മെലഡി. മധുരിമ
1: ഹമാരാ അഗ്ലാ പ്രസാരണ ഹമാരെ ലക്നൗ കേന്ദ്ര സേ കിയാ ജായേഗാ.